0: Waren, waren. പഴയ ഏർപ്പാടല്ലേ?
1: ഇല്ല പുതിയ ഏർപ്പാട്, പുതിയ ഏർപ്പാട്, സോറി, ഞാൻ പറഞ്ഞില്ല, പുതിയ ഏർപ്പാട്.

ആസരിപ്പ് കൂടാരത്തിൽ ഇറങ്ങി വന്തീനേ, അപ്പ നിങ്ങൾക്കാ ഇറങ്ങി വന്തീനെ, നിങ്ങൾക്കായി ആവേശ ചെയ്ത് മുടിച്ചവരെ, നാൾ വരെ ആദരിത്ത നല്ല ആയരെ, സഹായരെ, സർവ വല്ലവരെ, അഖിലിയാനവരെ, അപ്പാമേ നന്ദിയോട് സോസ്തരിക്കണം, സോസ്തരിക്കണം. പള്ളത്താക്കി വേലി പുഷ്പമേ, ഊറ്റുണ്ട പരിമള തൈലമേ, റണ വൈദ്യരെ, കീലിയാത്തിൻ പിസിൻ തൈലമേ, ആറ്റുക്കുളെ കിച്ചിരി മരം போன்றவரே, உமை நன்றியோடு ஆராதிக்க, நன்றியோடு சோஸ்தரிக்க. ஆயிரம் பதினாயிரம் பேர்கள் சிறந்தவரே, வெண்மை சிவப்பு மாணவரே, உமை நன்றியோடு சோஸ்தரிக்கிறோம். இந்த நாளே சந்த நாள் கத்தா, உமை நன்றியோடு துதிக்கிறோம், உயர்த்துகிறோம், வாழ்த்துகிறோம், நன்றி செலுத்துகிறோம்.